0: है मलयालम कार्यक्रम।
1: മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോ ഹെൽസിൽ ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 7-ാം തീയതി, ഞായറാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ശ്രുതി മധുരം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി റാണിച്ചങ്ങ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. നാളെ രാവിലെ 6:15 എം വി കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ഈ ബോട്ട് നാളെ രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി ബാരട്ടാങ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി ബംബൂക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി കച്ചാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 25-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: ശ്രുതി മധുരം.

0: ഒരു കോട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: നമ്മുടെ മനസ്സിന്റെ മണിച്ചെപ്പിൽ പതിഞ്ഞ ശ്രവ്യ സുന്ദരങ്ങളായ ഏതാനും ഗാനങ്ങളുമായി ശ്രുതിമധുരം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മാവേലി തമ്പുരാന്റെ രഥം മലയാളക്കരയിലെത്താൻ ഇനി രണ്ടു നാളുകൾ മാത്രം. പൊന്നിൻ ചിങ്ങ തേരേറി തിരുവോണം ഇങ്ങെത്തിക്കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പിയുടെ രചന എം കെ അർജുനൻ ചിട്ടപ്പെടുത്തി. വാണി ജയറാം ആലപിച്ച മനോഹര ഗാനം. ചിത്രം തിരുവോണം.

0: ഇനി ഒരു ഇടവേള.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: പ്രിയ ശ്രോതാക്കളെ, ന്യൂനപക്ഷ സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നൈ റോഷ്നി പദ്ധതി. 2012-2013 വർഷങ്ങളിൽ ന്യൂനപക്ഷ വനിതകൾക്കായുള്ള ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നൈ റോഷ്നി മന്ത്രാലയം ആരംഭിച്ചു. എല്ലാ തലങ്ങളിലുമുള്ള സർക്കാർ സംവിധാനങ്ങളുമായും ബാങ്കുകളുമായും മറ്റ് സ്ഥാപനങ്ങളുമായും ആശയവിനിമയം നടത്തുന്നതിനുള്ള വിവരങ്ങളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നൽകിക്കൊണ്ട് ഒരേ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരേ പ്രദേശത്ത് താമസിക്കുന്ന മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള അയൽക്കാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സ്ത്രീകളെ ശാക്തീകരിക്കുകയും തദ്വാര അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുക എന്നതാണ് നൈ റോഷ്നി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. രാജ്യത്തുടനീളമുള്ള NGOകൾ, സിവിൽ സൊസൈറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് നൈ റോഷ്നി പദ്ധതി നടത്തുന്നത്. സ്ത്രീകളുടെ നേതൃത്വം, വിദ്യാഭ്യാസ പരിപാടികൾ, സ്വച്ഛ് ഭാരത്, ആരോഗ്യവും ശുചിത്വവും, സാമ്പത്തിക സാക്ഷരത, ജീവിത നൈപുണ്യങ്ങൾ, സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങൾ, ഡിജിറ്റൽ സാക്ഷരത, സാമൂഹികവും പെരുമാറ്റപരവുമായ മാറ്റത്തിനായുള്ള വാദനം എന്നീ

0: ഇങ്ങനെയുള്ള വിവിധ പരിശീലന മൊഡ്യൂളുകൾ ഇതിൽപ്പെടുന്നു. സർവോപരി നൈ റോഷ്നി പദ്ധതി സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലൂടെ അങ്ങനെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രരും ആത്മവിശ്വാസമുള്ളവരുമായി മാറാനും കഴിയും. നൈ റോഷ്നി പദ്ധതി ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ലക്ഷ്യമിടുന്നു.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറക്കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു. 2023 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് സമീപം ചന്ദ്രയാൻ 3 വിജയകരമായി ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനമായത്. 2026 മുഖ്യ പ്രമേയം വികസിത ഭാരതത്തിലേക്ക് നവീകരിക്കുന്നു, സ്വീകരിക്കുന്നു, സഹകരിക്കുന്നു, ആഗോള ബഹിരാകാശ നേതൃത്വത്തിനായി ലക്ഷ്യമിടുന്നു എന്നതാണ്. ഓഗസ്റ്റ് 23 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രകാരം ഇന്ത്യ ചന്ദ്രനിൽ കാലുകുത്തിയത്. ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ആദ്യ ദൌത്യവുമായി ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം കൈവരിച്ചതും ഓഗസ്റ്റ് 23. ചന്ദ്രനിൽ പേടകമിറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും അറിയപ്പെടുന്നു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ശാസ്ത്രബോധവും ബഹിരാകാശ ഗവേഷണത്തോടുള്ള താൽപര്യവും വളർത്തുക, ISRO ശാസ്ത്രജ്ഞരുടെ സേവനങ്ങളെയും നേട്ടങ്ങളെയും ആദരിക്കുക, ഇവയാണ് ദേശീയ ബഹിരാകാശ ദിനാചരണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കൂടാതെ രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശാസ്ത്ര കേന്ദ്രങ്ങളിലും ക്വിസ് മത്സരങ്ങൾ, ഓപ്പൺ ഹൌസ് പ്രദർശനങ്ങൾ, വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ എന്നിവയും ഇന്നേ ദിവസം സംഘടിപ്പിച്ചു വരുന്നു. ശ്രുതിമധുരം പരിപാടി തുടരുന്നു. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി രേണുക ആലപിച്ച ഗാനം ചിത്രം

ഓർമ്മകളുടെ ഉത്സവമാണ് ഓണം. ഊഞ്ഞാൽ പാട്ടുകളില്ലാതെ മലയാളിക്ക് എന്തോണം? 1984 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയെ. ഈ ചിത്രത്തിൽ പി സുശീലയും സംഘവും പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം.

പൂവിളിയും പൂക്കളങ്ങളും ചാരുത തീർത്ത മലനാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മുടെ കൊച്ചുകേരളം. പി ഭാസ്കരൻ്റെ രചന, ജോൺസൺ ചിട്ടപ്പെടുത്തി, യേശുദാസും കൂട്ടരും ആലപിച്ച ഗാനം, ചിത്രം ഇതു ഞങ്ങളുടെ കഥ.

പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രുതി മധുരം.